നേരം 9:25 നോടി ആകാശവാണി ഇന്നത്തെ അരങ്ങിസയിൽ എസ് മാത്തങ്കി അവർകളിന് പാട്ട് കേട്ടുകൊണ്ടിരിക്കും. എസ് സുബശ്രീ അവർ വയലിൻ, കെ പി അനൽകുമാർ അവർ മൃദംഗം. നികഴ്ചിയിലടുത്ത് അക്ഷയലിംഗ വിഭോ മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, രാഗം ശങ്കരാഭരണം, മിശ്രചാപ്പുതാളം.